0: തിരുച്ചിറ്റമ്പളം.
1: ഓം നമഃ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമഃ ശിവായ.

ദേവേഭ്യോ ജുഷ്ടം ജുഷ്ടം ദേവേഭ്യോ ദേവേഭ്യോ ജുഷ്ടമിഹേഹ ജുഷ്ടം ദേവേഭ്യോ ദേവേഭ്യോ ജുഷ്ടമിഹ ജുഷ്ടമിഹേഹ ജുഷ്ടം ജുഷ്ടമിഹ ബരിഹിർ ബരിഹിരിഹ ജുഷ്ടം ജുഷ്ടമിഹ ബരിഹിഹി ഇഹ ബരിഹിർ ബരിഹിരി.